0: ചമര തെങ്ങല് പിച്ചിങ് ഇക്കന്നെ അപ്പിക്കുന്ന വോയിസ് ട്രംബിൾ വേണം ലൈക്ക് വോയിസ് ഹെലവിന് ഗതി അപ്തി സ്റ്റഡീനായ ഇക്ക് പോട്ട കഥാകണ് ഇട്ടാമത്തെ വാട്ടം വന്ന് സുപ്രാണോ യാണ് പുലാം വോയിസ് ആക്തിയാണ്
1: මට හිතුණා මැදදී හුස්ම පොඩ්ඩක් මදි වුණා කියලා.
2: බ්‍රීතින් පොඩ්ඩක්.
1: බ්‍රීතින් වල අවුලක් තියෙනවා. අවුලක් කියලා කියන්නේ අර එන්ඩින් නෝට්ස් වල එන් කරගෙන යනකොට අර අන්තිමම නෝට් එකට එනවනේ අපි. චතරා දැන් ගියේ ඉන්දරෙල්ලා. හුස්ම නැති වුණා. ටක් ගාලා මැදට කරගන්න.